0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീ അടൂർ പി സുദർശനൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. ശ്രീ എസ് ഹരികുമാർ വയലിൻ, ശ്രീ കുമ്മനം വി ജി ഹരീന്ദ്രനാഥ് മൃദംഗം, ശ്രീ നെടുങ്കുന്നം എസ് ശരത്ചന്ദ്രൻ ഖടം. ആദ്യം നാട്ടരാഗത്തിൽ മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച പാവനാത്മജ എന്ന കൃതി കേൾക്കാം. ഖണ്ഡചാപ്പ് താളം.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic classical vocal recital by Shri Adur P. Sudarshanan. He is accompanied on the violin by Shri S. Harikumar, on the mridangam by Shri Kummanam V. G. Harindranath, and on the ghatam by Shri Nedungunam S. Sharadchandran. He begins his Carnatic classical vocal recital with a composition of Muthuswami Deekshithar, Pavanatmaja. In the rag, Nata, set to Kandachappu Thaal.

0: അടുത്തതായി എനത് മനം എന്നാരംഭിക്കുന്ന കൃതികൾക്കാം രാഗം ഹരികാംബോജി ആദിതാളം പാപനാശം ശിവൻ രചിച്ചത്.
1: Continuing his Carnatic classical vocal recital, he will now present a composition of Pabanasham Shivan, Yenada Manam, in the rag Hari Kamboji, set to Adi Thal.

0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ അടൂർ പി സുദർശനൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. ശ്രീ എസ് ഹരികുമാർ വയലിൻ, ശ്രീ കുമ്മനം വി ജി ഹരീന്ദ്രനാഥ് മൃദംഗം, ശ്രീ നെടുങ്കുന്നം എസ് ശരത്ചന്ദ്രൻ ഖടം. അവസാനമായി തോടിരാഗത്തിൽ കമലാംബികെ എന്ന കൃതി കേൾക്കാം. രൂപകതാളം മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ചത്.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic classical vocal recital by Shri Adoor P. Sudarshanan. He is accompanied on the violin by Shri S. Harikumar, on the mridangam by Shri Kummanam V. G. Harindranath, and on the ghatam by Shri Nedunkunnam S. Sharatchandran. Shri Adoor P. Sudarshanan concludes his Carnatic classical

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീ അടൂർ പി സുദർശനൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി. ശ്രീ എസ് ഹരികുമാർ വയലിൻ, ശ്രീ കുമ്മനം വി ജി ഹരീന്ദ്രനാഥ് മൃദംഗം, ശ്രീ നെടുങ്കുന്നം എസ് ശരത്ചന്ദ്രൻ ഖടം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: You were listening to Carnatic Classical Vocal Recital by Shri Adoor P. Sudarshanan. Accompanying artists were Shri S. Harikumar on the violin, Shri Kummanam V. G. Harendranath on the mridangam, and Shri Nedungunnam S. Sharadchandran on the ghatam. This program was brought to you by Akashwani Thiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ഡോക്ടർ ബി അരുന്ധതി പാടിയ ഷഡ്കാല ഗോവിന്ദമാരാർ കൃതികൾ കേൾക്കാം. ശ്രീമതി എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, ശ്രീ തിരുവനന്തപുരം വി രവീന്ദ്രൻ മൃദംഗം, ശ്രീ മങ്ങാട് കെ വി പ്രമോദ് ഖടം. ആദ്യം ബാലചന്ദ്ര വിഭൂഷിണി എന്ന കൃതി കേൾക്കാം. രാഗം ആരഭി ആദിതാളം.
2: This is Ragam 24/7 DTH anytime Indian music. Listen to Carnatic Classical Vocal Concert by Dr. B. Arundhati. She is accompanied on the violin by Shrimati A.L. Manjula Rajesh, on the mridangam by Thiruvananthapuram Shri V. Ravindran, and on the ghatam by Mangad Shri K.V. Pramod. Listen to the compositions of Shatkala Govinda Marar. She begins a Carnatic Classical Vocal Concert with Balachandra Vibhushidi in the rag Arabi, set to Aditaal.

0: ഇനി പാലയമാം പാർവതീശ എന്ന കൃതി കേൾക്കാം. രാഗം ആനന്ദഭൈരവി, ആദിതാളം.
1: കണ്ടിന്യൂയിങ് എ കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ കോൺസെർട്ട്, ഷി വിൽ നൗ പ്രസന്റ് പാലയമാം പാർവതീശ ഇൻ ദ രാഗ് ആനന്ദഭൈരവി സെറ്റ് ടു ആദിതാളം.

0: ഏഴ് DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ ബി അരുന്ധതി പാടിയ ഷഡ്കാല ഗോവിന്ദമാരാർ കൃതികൾ. ശ്രീമതി എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, ശ്രീ തിരുവനന്തപുരം വി രവീന്ദ്രൻ മൃദംഗം, ശ്രീ മങ്ങാട് കെ വി പ്രമോദ് ഖടം. ഇനി ഭൂപാളം രാഗത്തിൽ തുംഗ പിംഗ എന്ന കൃതി കേൾക്കാം. മിശ്രചാപ്പ് താളം.
1: This is Ragam 24/7 DTH anytime Indian music. You are listening to Carnatic Classical Vocal Concert by Dr. B. Arundhati. She is accompanied on the violin by Shrimati A. L. Manjula Rajesh, on the mridangam by Thiruvananthapuram Shri V. Ravindran, and on the ghatam by Mangad Shri K. V. Pramod. Now listen to Tunga Pinga in the rag Bhopalam, set to Mr. Chapatal.

0: അവസാനമായി കേദാരഗൗള രാഗത്തിൽ ക്ഷീരസാഗര വാസരമാധവ എന്ന കൃതി കേൾക്കാം ആദിതാളം.
1: ഡോക്ടർ ബി അരുന്ധതി കൺക്ലൂഡ്സ് എ കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ കോൺസേർട്ട് വിത്ത് ക്ഷീരസാഗര വാസര മാധവ ഇൻ ദ രാഗ് കേദാരഗൗള സെറ്റ് ടു.

നിങ്ങൾ ഇതുവരെ കേട്ടത് ഡോക്ടർ ബി അരുന്ധതി പാടിയ ഷഡ്കാല ഗോവിന്ദമാരാർ കൃതികൾ. ശ്രീമതി എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, ശ്രീ തിരുവനന്തപുരം വി രവീന്ദ്രൻ മൃദംഗം, ശ്രീ മങ്ങാട് കെ വി പ്രമോദ് ഖടം. ഈ പരിപാടി തയ്യാറാക്കിയത്

0: ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു വിൽ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ കോൺസെർട്ട് ബൈ ഡോക്ടർ ബി അരുണ്ധതി. അക്കമ്പനിങ് ആർട്ടിസ്റ്റ് വേർ ശ്രീമതി എ എൽ മഞ്ജുല രാജേഷ് ഓൺ ദ വയലിൻ. തിരുവനന്തപുരം ശ്രീ വീരവീന്ദ്രൻ ഓൺ ദ മൃദംഗം ആൻഡ് മങ്ങാട് ശ്രീ കെ വി പ്രമോദ് ഓൺ ദ ഘട്ടം. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫോർ രാഗം 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ കെ ജി ജയന്റെ സംഗീത കച്ചേരി കേൾക്കാം. സി എസ് അനുരൂപ് വയലിൻ, വൈക്കം പ്രസാദ് മൃദംഗം. Now we bring you a vocal recital by KG Jayan. He is accompanied by CS Anurup on violin, Vaikam Prasad on mridangam. Adyam Gana Sudharasa

ആരംഭിക്കുന്നു. നാട്ടരാഗം ആദിതാളം, ഡോക്ടർ എം ബാലമുരളീകൃഷ്ണ കൃതി. ഹി ബിഗിൻസ് ഹിസ് റെസൈറ്റൽ വിത്ത് ദ കമ്പോസിഷൻ ഓഫ് ഡോക്ടർ എം ബാലമുരളീകൃഷ്ണ ഇൻ ദ രാഗ നാട്ട സെറ്റു ആദിതാളം. ഗാനസുധാരസ.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കെ ജി ജയന്റെ സംഗീത കച്ചേരി. സി എസ് അനുരൂപ് വയലിൻ, വൈക്കം പ്രസാദ് മൃദംഗം. യു ആർ ലിസ്ണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ കെ ജി ജയൻ. ഹി ഈസ് അക്കംപനീഡ് ബൈ സി എസ് അനുരൂപ് ഓൺ ദി വയലിൻ ആൻഡ് വൈക്കം പ്രസാദ് ഓൺ ദി മൃദംഗം. ശരണം തവചരണം, രാഗം പന്തുവരാളി, ആദിതാളം ഡോക്ടർ എം ബാലമുരളീകൃഷ്ണ കൃതി. He continues his recital with Sharanam Tavacharanam, composed by Dr. M. Balamuralikrishna in Raga Panduvarali, set to Adithalam.

അടുത്തത് കരുണ ചെയ്യുവാൻ എന്തു താമസം കൃഷ്ണ എന്നാരംഭിക്കുന്ന ഇയമ്മൻ തമ്പിയുടെ കൃതി. ശ്രീരാഗം ആദിതാളം. നെക്സ്റ്റ് ഈസ് കരുണ ചെയ്യുവാൻ എന്തു താമസം കൃഷ്ണ ഇൻ രാഗ ശ്രീ സെറ്റു ആദിതാള കമ്പോസ്.

0: ഇതുവരെ നിങ്ങൾ കേട്ടത് കെ ജി ജയന്റെ സംഗീത കച്ചേരി. സി എസ് അനുരൂപ് വയലിൻ, വൈക്കം പ്രസാദ് മൃദംഗം. യു ആർ ലിസ്ണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ കെ ജി ജയൻ. ഹി വാസ് അക്കമ്പനിഡ് ബൈ സി എസ് അനുരൂപ് ഓൺ ദി വയലിൻ ആൻഡ് വൈക്കം പ്രസാദ് ഓൺ ദി മൃദംഗം.
1: രാഗം ഡി ടി എച്ച് ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was a contribution of Thrissur Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.